0: ചെയ്യ വേണ്ടി വരും. മറ്റത് ഇവളത്തെയും തുടർന്ന് ചെയ്തു കൊണ്ടിരിക്കേക്ക് ആസ് എ കെയറർ ഉങ്ങൾക്കും ശരിയാണ് സ്ട്രെസ്ഫുൾ പീരിയഡ്ല ഇരുപ്പീങ്க. മറ്റത് വീട്ടിലെ ചിന്ന പിള്ളേകൾ അവയെല്ലാം ഇരുന്ന് അവയൾക്കും ഉങ്ങൾക്ക് തനിയെ അവരെ മട്ടും പാക്കറ പൊറുപ്പണ്ടില്ല, മിച്ച കുടുംബ പൊറുപ്പുകളും ഇരിക്കും. കെയറേഴ്സ് വന്ന് ഭാരദൂരമാണ് ഒരു മന അഴുത്തത്തിൽ ഇരിക്കക്കൂടിയതാണ് നിലമകൾ ഇരിക്കും. അപ്പൊ ഇവയൾക്കുറിയ സപ്പോർട്ട് പാലിയേറ്റീവ് കെയർ സർവീസ് ടീംസ് വന്ന് കൊടുക്കും. നോയാളിക്കുറിയ പാലിയേറ്റീവ് കെയർ ടീമോട് കണക്ട് പണിയിരുന്ന ഉങ്ങൾക്ക് ഒരു സന്ദേഹം വന്ന് വിട്ടത്, ഓ ഇവർ പെയിൻല ഇരിക്കാർ പോലെ ഇരിക്കും, നാം കൊടുക്കുന്ന മരുന്ന് കാണാമ ഇരിക്കുന്നത് എന്നെ ചെയ്യലാം. ഒരു കുഴപ്പമാണ് നിലയില് ഉങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ തന്നിരിപ്പിന് അവയിലോടെ നിങ്ങൾ കഥക്കലാം. ഇവരെ തൂക്കി പറിക്കുന്നത് കേളാമ ഇരിക്കുന്നത് റെഗുലർ കട്ടില ഇരുന്ന് തൂക്കേലാമ ഇരിക്കുന്നത് സൊന്നാ അന്ന് പാലിയേറ്റീവ് കെയർ സർവീസില ഇരുന്ന് ഒരു ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ വീട്ട വര പണി അവർ വന്ന് ഉങ്ങൾ വീട്ടെ ഒരു കാൽ ആരായ്ന്ന് അവർ വന്ന് സൊല്ലുവാറോ ഇവയ്ക്ക് ഹോസ്പിറ്റൽ ബെഡ് തേവയായിരിക്കുന്നത് അല്ലാതെ ഒരു ഷവർ ചെയർ തേവയായിരിക്കുന്നത് അവർ വന്ന് ഉങ്ങളെ ഗൈഡ് പണുവാറുകൾ എങ്ക ഇരുന്ന് അത് സാമാനങ്ങളെ എടുത്ത് ഇലകുവാക്കലാമെന്ന വഴിമുറകളെ സൊല്ലുവാറുകൾ. അപ്പൊ ഇത് വന്ന് ഉങ്ങൾക്ക് ഉദവികൾ കിടക്കും.
1: പാലിയേറ്റീവ് കെയർ ടീം അന്ത കുളുവിൽ യാരെല്ലാം ഇരുപ്പാറുകൾ എന്നതിനെ സൊല്ലുങ്ങളേ.
0: സോ പാലിയേറ്റീവ് കെയർ ടീം ഉണ്ടേക്കുള്ള മുഖ്യമാണ് ആൾ ഉങ്ങളുടെ ജി പി ടീം ഉണ്ട് പാക്കേക്ക് ജി പി താണ് ഉങ്ങളുടെ മെയിൻ ആൾ, അവർക്ക് തന്നെ എല്ലാം തരും. മറ്റത് പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഇരിപ്പിനും അതുക്കുള്ള പാലിയേറ്റീവ് കെയറിലെ സോഷ്യൽ വർക്കർ, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്, ഫിസിയോതെറപ്പിസ്റ്റ്, മൾട്ടി ഡിസിപ്ലിനറി ടീം ഉണ്ട് സൊല്ലത്, നേഴ്സസ്, എല്ലാ വിധമാണ് ഹെൽത്ത് ടീം മെമ്പേഴ്സും ഇരിപ്പിനും ഉങ്ങൾക്ക് ഏത് തേവയോ അവരെ നിങ്ങൾ അപ്രോച്ച് പണിക്കൊള്ളക്കൂടിയതാ ഇരിക്കും. നിങ്ങൾ ഉങ്ങൾ പൊതുമരത്തുവരുടൻ കഥത്ത് അവർ മൂലമാകവോ അല്ലാതെ പാലിയേറ്റീവ് കെയർ ടീം ഉടൻ കഥത്ത് നിങ്ങൾ അത് ഉദവികളെ പറ്റിക്കൊള്ളക്കൂടിയതാ ഇരിക്കും.
1: പാലിയേറ്റീവ് കെയറിൽ ഇരുപ്പവർകളെ ലിവിംഗ് വിൽ എന്ന് സൊല്ലപ്പെടുകിற അഡ്വാൻസ് കെയർ ഡയറക്റ്റീവ് ഒന്നെ എഴുതി വയ്പ്പത് മുഖ്യം എന്ന് സൊല്ലപ്പെടുകിറത്. അത് അവശ്യമാ? അതിനെ വിളങ്കപ്പെടുത്തുങ്ങൾ.
0: ഉമ്മയെ ചൊല്ലപ്പോണ പാലിയേറ്റീവ് കെയർ ഇരുപ്പവർ താൻ ലിവിംഗ് വിൽ എന്ന് ചൊല്ലപ്പെടുകിற അഡ്വാൻസ് കെയർ ഡയറക്റ്റീവ് എഴുതി വെക്ക വേണ്ടമെന്നില്ല, എല്ലാരുമേ അത് എഴുതി വെക്ക വേണ്ടിയത് മുഖ്യം. അഡ്വാൻസ് കെയർ ഡയറക്റ്റീവ് എന്ന് ചൊല്ലേക്കുള്ള എങ്ങൾക്ക് ഫ്യൂച്ചറില് ഏതോ ഒരു കാരണത്താല് എങ്ങളാല് സ്വന്തമാക മുടിവെടുക്ക മുടിയാത ഒരു നിലയില് എങ്ങൾക്കൊരു സിറ്റുവേഷൻ വന്നാൽ നാങ്ങൾ എങ്ങൾക്ക് എപ്പടി െ പരാമരിക്ക വേണ്ടുമെന്ന് നാങ്ങൾ ഇപ്പോഴേ യോസിച്ച് മുൻകൂട്ടിയേ യോസിച്ച് നാങ്ങൾ അതക്കുറിയ എങ്ങൾ വിരുപ്പങ്ങളെ എഴുതി വെപ്പത് അതുതന്നെ അഡ്വാൻസ് കെയർ ഡയറക്റ്റീവ് എന്ന് ചൊല്ലത്. ഇപ്പൊ തച്ചമയം ഒരു പെരിയ സ്ട്രോക്ക് കൊണ്ട് ഒരാൾക്ക് വന്നിട്ട് ഞാൻ സ്ട്രോക്ക് വന്നിട്ടത് എനക്ക് ചാപ്പിടയില്ലാതെ കഥക്കേലാതെ എളുമ്പി നടക്കേലാതെണ്ടേക്ക് ചില പേർക്ക് അത് വന്ന് ഒരു മീനിങ് ഇല്ലാതെ ലൈഫ് ആയിരുന്നത് മരുത്തുവ ഇന്റർവെൻഷൻ ചിലതുകൾ തേവയില്ലേണ്ട് യോസിപ്പിനും. ഇപ്പൊ ഹാർട്ടിനുണ്ട് അവയൾ അപ്പടിയെ പോക വിരുപ്പം എങ്ങൾക്ക് തിരുപ്പിക്കൊണ്ടിറ വേണ്ട റീസസിറ്റേഷൻ ചെയ്യാതെയും കൊണ്ട് സെല്ലുവിനം എന്നെ കൊണ്ട് ഐ സി യുള്ള വെച്ച് ഇൻറ്റ്യൂബേറ്റ് പണ്ണാതെങ്ക അപ്പടി ഒരു സന്ദർഭം വരയിക്കില്ല. ഉങ്ങളെ പൊറത്തവരെയില് എന്നെ തൊഴിൽപ്പാട്ടിൽ നിങ്ങൾ ചെയ്തോണ്ടിരിക്ക വേണ്ടത് യോസിച്ച് ഉങ്ങൾക്ക് എത് വേണം എത് വേണ്ട എൺപതെത്താൻ എഴുതി വെക്കത് താൻ ലിവിംഗ് വിൽ ഉണ്ട് സൊല്றது. എല്ലാരും എഴുതി വെക്കുന്നത് നല്ല പ്രീടത്തൻ ഉങ്ങളുടെ വിരുപ്പം ഇംപ്ലിമെന്റ് പണപ്പെടും. ഇപ്പൊ നിങ്ങൾ എഴുതി വെക്കാട്ടി ഉള്ള പിള്ളേർ ചെല്ലാം കൂടും അവരെല്ലാം പോക വിടാതെ ഇങ്ങുള്ള അവയെ വച്ചിരുങ്കോണ്ട് സൊല്ലാ അത് സഫറിങ് വന്ന് ഉങ്ങളുടെ വിരുപ്പത്തെതിരാക നടത്തപ്പെടും. ആനാ നിങ്ങൾ സൊല്ലി വെക്കാതാല ഒരുത്തർക്കും തരിയാത് മുൻകൂട്ടിയേ പ്ലാൻ പണി അത് എഴുതി വെക്കുന്നത് ആർക്കും ഉതവും.
1: മിക്ക നന്ദി ഡോക്ടർ പൂരണി അവർകളെ. நன்றி வணக்கம்.
0: நன்றி நன்றி செல்வி.
1: பாலியேட்டிவ் கேர் வாரம் மே மாதம் 10ஆம் தேதி முதல் 16ஆம் தேதி வரை கடைபிடிக்கப்படுகிறது. பாலியேட்டிவ் கேர் குறித்து பல கேள்விகளுக்கு பதில் வழங்கியவர் முதியோர் நல வைத்தியர் டாக்டர் பூரணி முருகானந்தம் அவர்கள். நிகழ்ச்சியின் இறுதியில் ஒரு திரையிசை பாடல். ஆடுகளம் திரைப்படத்திற்காக ஜி வி பிரகாஷ்குமாரின் இசையமைப்பில் பாடலை பாடுகிறார்கள் எஸ் பி பாலசுப்ரமணியம், எஸ் பி பி சரண் மற்றும் பிரசாந்தினி.

0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മെയ് 14 വ്യാഴാഴ്ച. പുനഃപ്രക്ഷേപണം രാത്രി 8 മണി. ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ഞാനിപ്പോഴുള്ള ഈ ദേശത്തിൻ്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. കമറികൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. ഇനി ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫെഡറൽ ബജറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇന്നത്തെ പരിപാടിയിൽ പ്രധാനപ്പെട്ടത്. നികുതി പരിഷ്കാരങ്ങളും നെഗറ്റീവ് ഗിയറിങ്ങും ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമെല്ലാം ഓസ്ട്രേലിയൻ മലയാളികളായ നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ഇന്ന് നമ്മൾ പരിശോധിക്കും. കൂടാതെ ജീവിത ചെലവ് കൂടി നിൽക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ ലഭ്യമായ സൗജന്യ സർക്കാർ സേവനങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്ന് നമ്മൾ കേൾക്കും. ഒപ്പം പതിവ് പോലെ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളും മനോഹരമായ ഗാനങ്ങളുമെല്ലാം ഉണ്ട്. അതിലേക്കെല്ലാം പോകുന്നതിന് മുൻപ് SBS മലയാളം ഇന്നത്തെ വാർത്ത.

ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ കോൾസിന് വൻ തിരിച്ചടി. ഡൗൺടൗൺ ഓഫറുകൾ വഴി കോൾസ് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതായി ഫെഡറൽ കോടതി കണ്ടെത്തി. ജസ്റ്റിസ് മൈക്കിൾ ഒബ്രയനാണ് കേസിൽ കോൾസ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഡൗൺടൗൺ എന്ന പ്രൊമോഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി നൂറുകണക്കിന് സാധനങ്ങൾക്ക് വ്യാജ കിഴിവുകൾ നൽകി ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന്

0: ആയിരുന്നു കേസ്. ഉപഭോക്തൃ കമ്മീഷനായ ACCC കോൾസിനെതിരെ കേസ് ഫയൽ ചെയ്തത്. പരിശോധനയ്ക്ക് വിധേയമായ 14 ഡൗൺ ഓഫറുകളിൽ 13 തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണെന്ന് കോടതി കണ്ടെത്തി. ഉൽപ്പന്നങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വില എന്ന പേരിൽ കാണിച്ച നിരക്കിൽ വിൽപ്പന നടന്നിട്ടില്ലെന്നും അതിനാൽ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ഡിസ്കൗണ്ട് യാഥാർത്ഥ്യമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. സമാന ആരോപണങ്ങളിൽ മറ്റൊരു സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ വൂൾവർട്സും കോടതി നടപടികൾ നേരിടുകയാണ്. ചില ഉൽപ്പന്നങ്ങളുടെ വില ആദ്യം ചെറിയ കാലയളവിലേക്ക് ഉയർത്തിയതിനു ശേഷം പിന്നീട് അതിനെ വിലക്കുറവ് എന്ന പേരിൽ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് ACCC നൽകിയ പരാതി. കോൾസിനെതിരായ പിഴയും തുടർ നടപടികളും പിന്നീട് തീരുമാനിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലർ ഇന്ന് പാർലമെന്റിൽ ബജറ്റ് മറുപടി പ്രസംഗം നടത്തും. ലേബർ സർക്കാരിന്റെ ഫെഡറൽ ബജറ്റിനെതിരെ ലിബറൽ സഖ്യത്തിന്റെ പ്രധാന നയങ്ങളും സാമ്പത്തിക നിലപാടുകളും പ്രസംഗത്തിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. കുടിയേറ്റ നിയന്ത്രണം, ഭവന പ്രതിസന്ധി, സർക്കാർ ചെലവുകൾ എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. പുതിയ വീടുകളുടെ നിർമ്മാണവുമായി കുടിയേറ്റത്തെ ബന്ധിപ്പിക്കുന്ന നയവും പ്രസംഗത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ പദ്ധതി പ്രകാരം ഒരു വർഷത്തിൽ നിർമ്മിക്കുന്ന പുതിയ വീടുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അടുത്ത വർഷത്തേക്കുള്ള നെറ്റ് ഓവർസീസ് മൈഗ്രേഷൻ നിയന്ത്രിക്കുക. രാജ്യത്തെ ഭവന പ്രതിസന്ധി കുറയ്ക്കാനുള്ള നടപടിയായാണ് പ്രതിപക്ഷം ഇതിനെ വിലയിരുത്തുന്നത്. സ്ഥിര താമസക്കാർ ഉൾപ്പെടെയുള്ള നോൺ സിറ്റിസൻസിന് ഇനി സാമൂഹിക സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന കടുത്ത കുടിയേറ്റ നയം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ലിബറൽ സഖ്യം. ഓസ്ട്രേലിയൻ പൗരത്വമില്ലാത്തവർക്ക് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുമെന്നാണ് പ്രഖ്യാപനം. NDIS, പേരന്റൽ ലീവ്, കെയറേഴ്സ് അലവൻസ് ഉൾപ്പെടെ 17 ക്ഷേമ പദ്ധതികൾ ഓസ്ട്രേലിയൻ സിറ്റിസൻസ് ഓൺലി പട്ടികയിലാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലർ വ്യക്തമാക്കി. നിലവിൽ NDIS സേവനം പെർമനന്റ് റെസിഡൻസിനും പ്രൊട്ടക്റ്റഡ് സ്പെഷ്യൽ കാറ്റഗറി വിസ ഹോൾഡേഴ്സിനും ലഭ്യമാണ്. എന്നാൽ ലിബറൽ സഖ്യം അധികാരത്തിലെത്തിയാൽ NDIS ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് ആംഗസ് ടെയ്ലർ പറഞ്ഞു. ഇതിനോടകം പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ തുടർന്നും സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: If people commit to our country, we will absolutely commit to them. But what we're seeing in this budget and more generally is the Labor Party slashing programs to hard-working Aussies. We've got older Australians who are going to lose access to the support they've had for private health insurance. And meanwhile, a Labor is providing programs like these to non-Australians. And we think that is the wrong priority.
0: ക്വീൻസ്ലാൻഡിലെ അറവുശാലയിലുണ്ടായ അമോണിയ വാതക ചോർച്ചയെ തുടർന്ന് ഏകദേശം 900 ആളുകളെ അടിയന്തരമായി ഒഴിപ്പിച്ചു. ക്വീൻസ്ലാൻഡിലെ ഇപ്സുച്ചിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് ഇന്ന് രാവിലെ വാതക ചോർച്ചയുണ്ടായത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ട 5 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. പുലർച്ചെ 12:30 സംഭവം. തുടർന്ന് അടിയന്തര സേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഓസ്ട്രേലിയയിലെ പൊളിറ്റിക്കൽ ഡൊണേഷൻ നിയമങ്ങളിൽ ഭേദഗതി വേണമെന്ന് ഗ്രീൻസ് പാർട്ടി ആവശ്യപ്പെട്ടു. വലിയ കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾ പ്രധാന നയങ്ങളെയും ബജറ്റ് തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് ഗ്രീൻസ് ആരോപിച്ചു. പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ്, ടൊബാക്കോ ഇൻഡസ്ട്രി, മൈനിങ് ഇൻഡസ്ട്രി, ഗാംബ്ലിംഗ് ബിസിനസ് തുടങ്ങിയവരിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനകൾ സ്വീകരിക്കുന്നത് നിരോധിക്കണമെന്ന് ഗ്രീൻസ് നിർദ്ദേശിക്കുന്നു. ഇത്തരം സംഭാവനകൾ നിയമപരമായ രാഷ്ട്രീയ കൈക്കൂലിയാണെന്ന് ഗ്രീൻ സെനറ്റർ നിക് മക്കീം ആരോപിച്ചു.
2: This is how the big corporations get the outcomes that they got in this week's budget by their donations to the Labor Party and in previous governments to the Liberal and National parties. This is how the 1% insidiously control our democracy.
0: ഫെഡറൽ ബജറ്റിലെ ഫണ്ട് വിതരണത്തിൽ അസമത്വമുണ്ടെന്ന് ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ്. രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 31%ത്തിലധികം ന്യൂ സൗത്ത് വെയിൽസിലാണെങ്കിലും ബജറ്റിലെ ഫെഡറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ സംസ്ഥാനത്തിന് ലഭിച്ചത് വെറും 17.7% അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ താൻ മൗനം പാലിക്കില്ലെന്നും പാർട്ടിയേക്കാൾ തനിക്ക് മുൻഗണന സ്വന്തം സംസ്ഥാനത്തിനാണെന്നും മിൻസ് കൂട്ടിച്ചേർത്തു. അതേസമയം ഫെഡറൽ സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച് വിക്ടോറിയൻ പ്രീമിയർ ജെസീന്ത അലൻ രംഗത്തെത്തി.

0: മറ്റ് വലിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിക്ടോറിയയ്ക്ക് നികുതി വരുമാനത്തിനുള്ള സാധ്യതകൾ കുറവാണെന്നും അതിനാൽ വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഫെഡറൽ പിന്തുണ നിർണായകമാണെന്നും വിമർശനങ്ങൾക്ക് മറുപടിയായി ജസീന്ത അലൻ പ്രതികരിച്ചു.
1: Our economy is not propped up by the mining industry like it is in New South Wales, Queensland and Western Australia. It's great to have a partner in Canberra. And for year upon year upon year, Victorians watched, Victorians who are, I remind you, federal taxpayers as well, we watched buckets of money being shoveled into projects in New South Wales where we were dutted our fair share from the former federal Liberal National government time and time again.
0: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫെഡറൽ ബജറ്റ് ട്രഷറർ ജിം ചാമേഴ്സ് ചൊവ്വാഴ്ച രാത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചു. നെഗറ്റീവ് ഗിയറിംഗ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് തുടങ്ങിയവയിലെ മാറ്റങ്ങളും നികുതി പരിഷ്കാരങ്ങളുമാണ് ബജറ്റിന്റെ പ്രധാന കാതൽ. പണപ്പെരുപ്പം ഉയർന്നേക്കുമെന്ന ആശങ്കയിൽ ജീവിത ചെലവിന് ആശ്വാസം പകരുന്ന പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ബജറ്റിന്റെ വിശദാംശങ്ങളാണ് ന്യൂസ് എക്സ്പ്ലൈനറിലൂടെ ഇനി നമ്മൾ കേൾക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ചെലവ് നിയന്ത്രണം ലക്ഷ്യമിടുന്ന ഒരു ബജറ്റായിട്ടാണ് ഇത്തവണത്തെ ബജറ്റിനെ ലേബർ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. ആഗോള പ്രതിസന്ധിയുടെ കാലത്ത് അവതരിപ്പിക്കുന്ന ബജറ്റ് സാമ്പത്തിക പരിഷ്കാര നടപടികളിലേക്കുള്ള ദുർഘടമായ പാതയാണെന്ന് Treasurer Jim Chalmers പറഞ്ഞു.
2: This budget makes a number of difficult decisions in the near term and in the longer term to get our budget into better nick, to reform our tax system and to deal with some of these issues which have been left unattended for too long.
0: ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വിലക്കയറ്റത്തിന് കാരണമായെന്നും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ തളർത്തിയെന്നും ഇത് ഓസ്ട്രേലിയക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്നും ജിം ചാമേഴ്സ് ബജറ്റ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇന്ധന ആഘാതത്തിൽ നിന്ന് ഓസ്ട്രേലിയയെ രക്ഷിക്കുന്നതിനും കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുമാണ് ഈ ബജറ്റ് ലക്ഷ്യം വെക്കുന്നത്.
2: The core of this budget is an economic strategy with five main parts. Getting through the global oil shock and building resilience. Taking the pressure off people where we can. Making the economy more productive to lift living standards over time. Reforming the tax system for workers, businesses and future generations, including a new tax cut for every working Australian taxpayer. Yeah. And making the budget stronger, more sustainable and helping to take the pressure off inflation by saving more than we spend.
0: 63.8 billion ഡോളറിന്റെ നീക്കിയിരിപ്പ് ബജറ്റിലൂടെ ഉണ്ടാകുമെന്ന് ജിം ചാമേഴ്സ് ചൂണ്ടിക്കാട്ടി.
2: A big part of our savings package will restore the NDIS to its original intent. And secure its future so it grows in a sustainable way in line with programs like Medicare. Yeah. This difficult but necessary reform will save $37.8 billion over the forward estimates.
0: ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അനിവാര്യമായിരുന്നുവെന്നും ട്രഷറർ കൂട്ടിച്ചേർത്തു.
2: Faced with a choice between resilience or reform, this budget demonstrates that our government and our country are capable of both. Yeah. We choose the hard road of reform, not the path of least resistance. By responding to the pressures that Australians confront today and fulfilling our obligations and our responsibilities to the generations to come.
0: Middle East യുദ്ധത്തിന്റെ ആഘാതത്തെ നേരിടുന്നതിനായി മുൻപ് പ്രഖ്യാപിച്ച ഇന്ധന സുരക്ഷാ പാക്കേജ് കൂടാതെ ജീവിത ചെലവ് കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന നികുതി ഇളവുകളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
2: This government cut taxes 2 years ago. We're cutting them again this year and next year too. We will put more money into the pockets of 13.3 million workers with a new $250 working Australians tax offset. Averaged out over the year, our three tax...
0: Capital gain taxilum, negative gearingilum undayirunna ooha-pohangalkkum budget viramamittu. Bhavanamegala ellavarkkum praapyamaakkuka ennathaanu ithilude lakshyamidunnathu.
2: House prices have decoupled from incomes. Since 1999, house prices have risen over 400%. More than twice as fast as average incomes. Our tax changes will help about 75,000 Australians achieve the dream of home ownership. We'll limit negative gearing for residential property to new builds from July next year. Yeah. And we're replacing the 50% capital gains tax discount with inflation adjusted in-

0: taxation to restore the taxation of real gains. We'll also introduce a minimum 30% tax rate on capital gains from July next year and on discretionary trust from July the year after.
1: പ്രതിരോധ രംഗത്തും റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ആരോഗ്യമേഖലയിലേക്കും ബജറ്റിൽ വൻതുക വകയിരുത്തിയിട്ടുണ്ട്.
0: Medicines on the pharmaceutical benefits scheme so Australians continue to access life-changing medicines at cheaper prices.
1: കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി പുതിയ ഉൽപാദനക്ഷമതാ പാക്കേജ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് ട്രഷറർ പറഞ്ഞു. ഇതിലൂടെ കൂടുതൽ ആളുകളുടെ ജീവിത നിലവാരവും വേതനവും ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്കിൽ അസസ്മെന്റുകളും തൊഴിൽ ലൈസൻസുകളും വേഗത്തിലാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പ്രതിവർഷം 4,000 ട്രേഡ് തൊഴിലാളികൾക്ക് അധികമായി വർക്ക് ഫോഴ്സിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പ്രിയ ശ്രോതാക്കളെ, 2026 ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ബജറ്റ് നിങ്ങളുടെ വരുമാനത്തെയും നിക്ഷേപത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്നറിയുവാൻ sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്രിയ ശ്രോതാക്കളെ, നികുതി പരിഷ്കരണവും നെഗറ്റീവ് ഗിയറിങ്ങും ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ന് നമ്മൾ പരിശോധിക്കും. പക്ഷേ അതിനു മുൻപ് ചെറിയൊരു ഇടവേളയിലേക്ക്.
2: കേൾക്കാം നിങ്ങളുടെ മനസ്സിലടങ്ങുന്ന പരിപാടികൾ.
3: Can you describe that feeling for people who haven't experienced it?
4: SBS Hindi uplabdh karvata hai.
5: Far from the partisan politics.
2: 60-ലേറെ ഭാഷകളിൽ വാർത്തകളും മനം നിറയ്ക്കുന്ന പാട്ടുകളും പിടിച്ചിരുത്തുന്ന പോഡ്കാസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ
6: sbs.com.au/audio.

0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ജോജോ ജോസഫിനൊപ്പമാണ് നിങ്ങൾ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പതിവ് പോലെ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. വിവരങ്ങളുമായി AN കുമാരമംഗലം നമുക്കൊപ്പം ചേരുന്നു. കുമാരമംഗലം, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്നേക്ക് 10-ാം ദിവസമാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് തേങ്ങ ഉടയ്ക്കുമോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ?
1: ജോജോ, സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അർദ്ധരാത്രിയിൽ നടത്തിയ പ്രസംഗമാണ്. സത്യത്തിൽ ഇപ്പോൾ ആസ്ട്രേലിയയിലെ മലയാളി പ്രേക്ഷകരോട് അല്ലെങ്കിൽ ശ്രോതാക്കളോട് ഇപ്പോൾ പറയാനുള്ളത്, വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ റോസ് ടു ഫ്രീഡം എന്ന് പറഞ്ഞതുപോലെ ആസ്ട്രേലിയയിലെ ജനത ഉറങ്ങുമ്പോഴായിരിക്കും ഇവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കപ്പെടുക. ഏതായാലും വളരെ കൗതുകകരവും കുറെ കാലത്തിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഒരു ടിപ്പിക്കൽ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് നടക്കുന്നത്.
0: പക്ഷെ ഇന്ന് ഏതായാലും എനിക്ക് തോന്നുന്നു MLA മാരോടെല്ലാം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ? ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ആവശ്യം നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്.
1: തീർച്ചയായും UDFന്റെ എല്ലാ MLA മാരോടും വൈകുന്നേരം 3:30 തിരുവനന്തപുരത്ത് ചേരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ചില ലീഗ് MLA മാർ അവരുടെ ചില അസൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും നേതാക്കളൊക്കെ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തില്ല എന്നാണ് ഇതുവരെയും അറിയാൻ കഴിഞ്ഞത്. ദേശത്തെ വീട്ടിൽ നിന്നും, ആലുവ ദേശത്തെ വീട്ടിൽ നിന്നും VD സതീശൻ MLA, അദ്ദേഹം കുടുംബസമേതം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. രമേശ് ചെന്നിത്തല അവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ബാക്കിയുള്ള നേതാക്കളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരത്തും മറ്റുമായി ഉണ്ട്. ഏതായാലും MLA മാരെല്ലാം എത്തും. ഒരു മുദ്ര വെച്ച കവറിൽ ഹൈക്കമാൻഡ് തങ്ങളുടെ തീരുമാനം MLA മാർക്ക് നൽകുമെന്നാണ് അറിയുന്നത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരല്ലാതെ മറ്റാർക്കും, അഞ്ചാമതൊരാൾക്ക് ഈ മുദ്ര വെച്ച കവറിൽ എന്താണ് എന്ന് അറിയില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം വളരെ ശക്തമായി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ജനങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ സസ്പെൻസ്. ഒരുപക്ഷെ ഈ 3 മുഖ്യമന്ത്രി സ്ഥാന മോഹികൾക്കും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ളവർക്കും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി ചില നേതാക്കളെ, കേരളത്തിലെ ചില മുതിർന്ന നേതാക്കളെ ഫോണിൽ വിളിച്ചിരുന്നു. പക്ഷെ അവരെല്ലാം ആണ് ഇട്ട് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയം ഒന്നും തന്നെ ചോദിച്ചില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചൊന്നും തന്നെ ചോദിച്ചില്ല.

0: Hits from Home.
1: Starting a new life in Australia isn't easy.
2: A lot of companies have rejected me.
3: Sometimes I feel like, oh, I'm gonna quit, I've given up.
1: Work in Progress is a podcast to help skilled migrants rebuild their careers in a new country. You'll hear inspiring real-life stories, expert advice, and valuable tips to help you find a job and advance your career. Work in Progress. Listen now wherever you get your podcasts.
4: ക്ഷമിക്കണം, എ കെ ആന്റണി മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് വന്ന ചർച്ചകളും മറ്റും എത്ര ദിവസമാണ് തീർന്നതെന്ന് അറിയുമോ? അതുപോലെ തന്നെ അന്നൊക്കെ വി കെ കൃഷ്ണമേനോൻ മാർഗിൽ ഡൽഹിയിലെ കെ കരുണാകരന്റെ വസതിക്ക് മുന്നിൽ 24 മണിക്കൂറും ചാനലുകൾ കാത്തു നിന്ന അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്രയധികം ചാനലുകൾ ഇല്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ ഇതൊരു കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര വലിയ അബോധപൂർവമായ സംഗതി അല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഇന്നത്തെ ഒരു മാറിയ സാഹചര്യത്തിലെ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും സംബന്ധിച്ച് ഇത് വളരെ അഭൂതപൂർവമായ സംഗതിയാണ്. പ്രത്യേകിച്ചും വളരെ സ്പീഡായി തന്നെ രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും അതുപോലെ തന്നെ വികസനം കാര്യങ്ങൾ ചെയ്യുന്നതിലെ സ്പീഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയമാകുന്നതിലും ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ 14-12 ദിവസമായി ഒരു ഒരു മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയുന്നത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്.
5: മറ്റൊരു കൗതുകരമായ കാര്യം എനിക്ക് തോന്നുന്നത്, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നതിനേക്കാൾ വിഷമകരമായ ഒരു കാര്യമാണ് മറ്റ് രണ്ടു പേരെ എങ്ങനെ ആശ്വസിപ്പിക്കും, അവരെ എങ്ങനെ സെറ്റിൽ ചെയ്യുമെന്നുള്ളത്. ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. അതിന് മുന്നിൽ എന്തെങ്കിലും അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടോ?
4: ഇതുവരെയുമില്ല. വി ഡി സതീശന് ഇടയ്ക്ക് താൻ മുഖ്യമന്ത്രി ആവുന്നില്ലെങ്കിൽ, കെ സി വേണുഗോപാലാണ് ആവുന്നതെങ്കിൽ താൻ പറവൂർ രാജിവെക്കാമെന്നും അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കട്ടെ എന്നുമായ ഒരു നിലപാട് വി ഡി സതീശൻ എടുത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ തന്നെ പറഞ്ഞത് അതൊരു ആത്മഹത്യാപരമായ നിലപാടാണ് എന്ന് അദ്ദേഹത്തോട് തന്നെ പലരും പറഞ്ഞു. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരിക്കൽ നിങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ ഗ്രേറ്റ് ജനറൽസ് ഡസൻ റിട്ടയർ ദേ ഫെയ്ഡ് അവേ എന്ന് പറയുന്ന പോലെ അങ്ങനെ മാഞ്ഞു പോവുകയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ അത് പലർക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അത്ര കടുത്ത നിലപാടുകളിലേക്കൊന്നും വി ഡി സതീശൻ പോവുകയില്ല. രമേശ് ചെന്നിത്തല ആകട്ടെ, അദ്ദേഹം ഒരു പരുവം വന്ന രാഷ്ട്രീയക്കാരനാണ്. നമുക്കെല്ലാം വളരെ വ്യക്തിപരമായും അതുപോലെ തന്നെ വളരെ സൗഹൃദമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഇത്തരം തിരിച്ചടികളൊക്കെ എത്രയോ കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം ഒരു നല്ല വകുപ്പ് ചോദിച്ച് മന്ത്രിസഭയിൽ തങ്ങളുടെ ഒരു പ്രാതിനിധ്യം തെളിയിക്കാൻ ശ്രമിക്കും. പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പരാതികൾ ഉണ്ടാകും. അത് കൃത്യമായി അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഇപ്പോഴുള്ള അതേ ശക്തമായ പദവി അദ്ദേഹത്തിന് എ ഐ സി സിയിലുണ്ട്. ഒരു പക്ഷേ ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ കൂടിയും ഒരു പക്ഷേ എ ഐ സി സി പ്രസിഡന്റ് ആകാനുള്ള സാധ്യത കൂടി അദ്ദേഹത്തിന് പലരും കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചില നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്ന് ഒരു ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിൽ പല ഈ പറയുന്ന പോലെ മർമറുകൾ എന്ന് പറയുന്ന പോലെ മർമരങ്ങൾ കേൾക്കുന്നുണ്ട്. ജോജോ,
5: ഇതൊക്കെ വലിയ, എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയ എന്താ പറയണ്ട അംബിഷനാണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? ഏതായാലും എനിക്ക് തോന്നുന്നു കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ. ഒരു കാര്യം കൂടി വളരെ ചുരുക്കത്തിൽ, പ്രതിപക്ഷ നേതാവ് അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ?
4: പ്രതിപക്ഷത്തിന് ഒരു വർദ്ധിത ഊർജം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഒരു കോൺഗ്രസിലെ ഈ ഒരു നാടക സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ നാടകീയമായ സംഭവങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആ ഒരു കനത്ത തോൽവിയിലെ ആ ഒരു ദുഃഖം മാറാനായി അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം തിരിച്ചു വരാൻ സാധിക്കും ഈ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ എന്നുള്ള വിശ്വാസം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് സി പി ഐ അസന്നിഗ്ധമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവും സി പി എം തന്നെയാണ് വെച്ചിരുന്നത്. വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഉപനേതാവ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആവണമെന്ന് വളരെ ശക്തമായി വാദിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ സി പി എമ്മിലുണ്ട്. കാരണം ഇപ്പോഴും ഒരു തലമുറ നേതാവ് എന്നത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ താരതമ്യേന ജൂനിയറായ നേതാക്കന്മാരിലേക്ക് പോകണം. അത് എത്ര കണ്ട് ഫലം കാണുമെന്ന് അവർക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ പിണറായി വിജയനിലേക്ക് തന്നെ എത്താനാണ് സാധ്യത. ഇനി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത്. ജോജോ,
5: തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിനായി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എ എൻ കുമാരമംഗലമാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രധാനപ്പെട്ട വിശേഷങ്ങൾ പങ്കുവച്ചത്.
6: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ഈ രാഷ്ട്രീയവും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ നമുക്ക് മനോഹരമായ ഒരു പാട്ട് കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം. ഇളയരാജയുടെ സംഗീതത്തിൽ KS ചിത്രയുടെ ശബ്ദം, കാലാബാനി എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനം.

0: SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
1: ഭരണഘടന അംഗീകാരം ലഭിക്കാൻ ആദിമവർഗ വിഭാഗങ്ങൾ നടത്തുന്ന ശ്രമങ്ങളിലേക്ക് എല്ലാ ഓസ്ട്രേലിയക്കാർക്കുമുള്ള ക്ഷണമാണ് ഉളുരു സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഹാർട്ട്. കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുക sbs.com.au/ulurustatement.
2: പ്രിയ ശ്രോതാക്കളെ, വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്കും വ്യാഴാഴ്ച രാത്രി 8 മണിക്കും ഞായറാഴ്ച രാത്രി 9 മണിക്കുമാണ് SBS മലയാളത്തിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ പരിപാടി കേൾക്കുവാൻ കഴിയുക. കൂടാതെ തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും വൈകുന്നേരം 5 മണിക്ക് SBS മലയാളം ഇന്നത്തെ വാർത്തയും കേൾക്കുവാൻ സാധിക്കും. ഫെഡറൽ ബജറ്റ് അവതരണം കഴിഞ്ഞു. ഒട്ടേറെ പ്രഖ്യാപനങ്ങളുമുണ്ടായി. എങ്കിലും ഒട്ടേറെ കാര്യങ്ങളിൽ സംശയം, അവ്യക്തതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. വിശദാംശങ്ങളൊന്നും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. എങ്കിലും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. മെൽബണിലെ ഐറിസ് ടാക്സ് ആൻഡ് ബിസിനസ് അഡ്വൈസറിയിൽ അക്കൗണ്ടന്റായ തോമസ് റോയ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം തോമസ് റോയ് SBS മലയാളത്തിലേക്ക്.
3: ഹലോ, താങ്ക് യു
2: തോമസ്. ബജറ്റ് അവതരണം കഴിഞ്ഞു, ഒട്ടേറെ പ്രഖ്യാപനങ്ങളുമുണ്ടായി. ഇപ്പോഴും ഒട്ടേറെ കാര്യങ്ങളിൽ സംശയം അല്ലെങ്കിൽ അവ്യക്തതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരമാണ് ഇനി വരേണ്ടത്. ഈ ബജറ്റിൽ ആർക്കാണ് നേട്ടം, ആർക്കാണ് തിരിച്ചടി, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ബജറ്റിൽ നേട്ടം കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ എന്നല്ല, ഏറ്റവും നേട്ടം വരുന്നത് നമ്മുടെ സാലറീഡ് എംപ്ലോയീസിന്, അല്ലെങ്കിൽ ഒരു ലോ മിഡിൽ ഇൻകം ഫാമിലീസിന്, പിന്നെ ഫസ്റ്റ് ഹോം ബയേഴ്സിന്, പിന്നെ ചെറിയ ബിസിനസ് എന്നിവർക്കാണ് മെയിൻ ആയിട്ട് ഇതിനൊരു ബെനിഫിറ്റ് വരുന്നത്. ഈ ഗവൺമെന്റിന്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഈ ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരുടെ ടാക്സ് ഒന്ന് കുറച്ച് കുറയ്ക്കുക, അല്ലെ ആ കോസ്റ്റ് ഓഫ് ലിവിങ് പ്രഷർ ഒന്ന് കുറയ്ക്കുക, ഈ ഫസ്റ്റ് ഹോം ബയേഴ്സിന് പ്രോപ്പർട്ടി മാർക്കറ്റിൽ കുറച്ചുകൂടെ ഒരു ഫെയർ ചാൻസ് കൊടുക്കുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തിരിച്ചടി എന്നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു റെസ്ട്രിക്ഷൻസ് മെയിൻ ആയിട്ടും വരുന്നത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സിനാണ്. പ്രത്യേകിച്ച് ഈ പഴയ വീടുകളൊക്കെ വാങ്ങിച്ച് ഈ നെഗറ്റീവ് ഗിയറിംഗ് ഉപയോഗിച്ച് ഈ സാലറീഡ് ഇൻകം ടാക്സ് കുറയ്ക്കുന്ന രീതിക്കാണ് മെയിൻ ആയിട്ട് ഒരു റെസ്ട്രിക്ഷൻ വന്നേക്കുന്നത്.
2: ഓക്കെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് നേട്ടമെന്ന്. ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ നോക്കുമ്പോൾ ഒരു ശരാശരി ശമ്പളക്കാരനെ ഈ ബജറ്റ് എങ്ങനെയാണ് ബാധിക്കുക?
3: അത് ഒരു ആവറേജ് സാലറി ആണെന്ന് ഈ ബജറ്റിൽ ഏറ്റവും ഡയറക്റ്റ് ആയി കാണാൻ പോകുന്ന ഒന്നാണ് ഈ ടാക്സ് കട്ട് എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് എങ്ങനെയാണെന്നുള്ള ഒരു സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ടാക്സ് റേറ്റ്സിൽ, ഇപ്പൊ കറണ്ട് ഇതിൽ ടാക്സ് റേറ്റ് പോകുന്നത്, അതായത് 18,200 തൊട്ട് 45,000 വരെയുള്ള ഇൻകം പോർഷന് 16% ആണ് ടാക്സ് പിടിക്കുന്നത്. അത് ജൂലൈ 1, 2026 തൊട്ട് ആ 16% എന്നുള്ളത് 15% ആകും. പിന്നെ 1 ജൂലൈ 2027 തൊട്ട് അത് 14% ആകും. സോ ആ ഒരു 1% ഉള്ളെങ്കിൽ പോലും നമ്മുടെ ടേക്ക് ഹോം പേ കുറച്ച് കൂടും ഈ പറയുന്ന വർഷങ്ങളിൽ ഈ ടാക്സ് റേറ്റിന്റെ ഡിഫറൻസ് വരുമ്പോൾ. ഇത് ഈ മുഴുവൻ സാലറിക്കുമല്ല, ഈ പറയുന്ന 18,200 തൊട്ട് ഈ 45,000 വരെയുള്ള ടാക്സ് ബ്രാക്കറ്റിലാണ് ഇത് വരുന്നത്. ഇത് ഓൾറെഡി ഈ 16% എന്ന് പറയുന്നത് 2024 വരെ അത് 19% അവിടെ നിന്നാണ് ഇത് 16% ആക്കിയത്. സോ അത് ഇപ്പം 16-15 ആകും, 15-ന്ന് അത് 14 ആകും 2027 ജൂലൈ 1 തൊട്ട്.
2: ഓക്കെ, അതായത് വർഷങ്ങൾ, സാമ്പത്തിക വർഷം മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിന്റെ ആനുകൂല്യം കൂടുതലായി ലഭിക്കുക അല്ലേ?
3: അതെ. ഇതിന് പുറമെ ഒരു അഡീഷണൽ സംഭവം എന്താന്ന് പറഞ്ഞാൽ, വർക്കിംഗ് ഓസ്ട്രേലിയൻസ് ടാക്സ് ഓഫ്സെറ്റ് എന്ന പേരിൽ വർക്കേഴ്സിന്, എംപ്ലോയീസിന് എല്ലാവർക്കും ഒരു $250 ടാക്സ് ഓഫ്സെറ്റ് കൂടെ കിട്ടും. അതായത് ഇപ്പോൾ ഒരു $1,000 ടാക്സ് ബില്ല് വന്നു, അതായത് ഇൻകം ടാക്സ് പേയബിൾ ഒരു $1,000 ആണെന്ന് വെച്ചോ, ഈ ടാക്സ് ഓഫ്സെറ്റ് കാരണം ഈ $250 കുറഞ്ഞിട്ട് $750 ടാക്സ് കൊടുത്താൽ മതി, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതാണ്.
2: ഓക്കെ, നമ്മൾ ബജറ്റിൽ നികുതിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
3: ഇതില് മെയിൻ ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞ ഈ വർക്കേഴ്സ് ടാക്സ് കട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ

0: ടാക്സ് റേറ്റ് കുറയുന്നത് നമ്മൾ 16 to 15, 15 to 14%. പിന്നെ വരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ $250 വർക്കിംഗ് ഓസ്ട്രേലിയൻ ടാക്സ് ഓഫ്സെറ്റ്. മൂന്നാമത് വരുന്ന ഒന്നെന്ന് പറയുന്നത് $1,000 ഇൻസ്റ്റന്റ് ഡിഡക്ഷൻ ആണ്. അതായത് നേരത്തെ ഇപ്പൊ നമ്മൾ ടാക്സ് റിട്ടേൺ ഒക്കെ ജോജ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇതിൽ മനസ്സിലാവും നമുക്ക് അപ് ടു $300 റിസീറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാം ഡിഡക്ഷൻ ആയിട്ട്. ഇനി അത് 1 July 2026 തൊട്ട് അത് $1,000 ആയിട്ട് ആക്കാൻ പോവാണ്. അതായത് അപ് ടു $1,000 നമുക്ക് റിസീറ്റ്സ് ഇല്ലാതെ തന്നെ ഇൻസ്റ്റന്റ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. പക്ഷെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരാൾക്ക് ഡിഡക്ഷൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു $1,200 ഉണ്ടെന്ന് വെച്ചോ എന്ന് അന്ന് പറയുമ്പോൾ ഈ $1,200 അന്നേരം നമുക്ക് റിസീറ്റ്സ് കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. അപ്പം ഈ $1,000 അല്ലാതെ ഈ $1,000 ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ട് $200 റിസീറ്റ്സ് കാണിക്കുന്ന അങ്ങനെ പറ്റത്തില്ല. ഇപ്പൊ $1,200 ആണെങ്കിൽ അതിന് മൊത്തം നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ റിസീറ്റ്സ് ഉണ്ടായിരിക്കണം. പക്ഷെ അപ് ടു $1,000 ആണെങ്കിൽ ഈ $1,000 ഇമ്മീഡിയറ്റ് ഡിഡക്ഷൻ ആണ്, നമുക്കത് ചെയ്യാൻ പറ്റും. നാലാമത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോപ്പർട്ടി ടാക്സ് വാല്യൂസിൽ വരുന്ന വലിയ മാറ്റങ്ങൾ. അതായത് ഈ നെഗറ്റീവ് ഗിയറിംഗ് പഴയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിനെ നിയന്ത്രിക്കും. പിന്നെ ഈ പറയുന്ന CGT ഡിസ്കൗണ്ടിലും മാറ്റം വരുന്നുണ്ട്.
1: ഓക്കെ, ഇപ്പോൾ ഈ $1,000 ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് എല്ലാവർക്കും ബാധകമായിട്ട് ഇല്ലെങ്കിൽ അതിന്റെ ഗുണം ലഭിക്കുമോ?
0: അതെ അതെ, അത് ഡിഡക്ഷൻ ആണ് കേട്ടോ. അതായത് ഈ $1,000 നമുക്ക് ഗവൺമെന്റ് തരുവല്ല, അതായത് നമുക്കിപ്പോ ഒരു ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് ഈ $300 പകരം അത് $1,000 ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിഡക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്നല്ല, നമുക്ക് എല്ലാവർക്കും വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിഡക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോ ആ അപ് ടു $1,000 വരെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതായത് $100,000 നമുക്ക് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ $1,000 ഇട്ടിട്ട് $99,000 ടാക്സ് പേബിൾ ആയിരിക്കും മതി. ഈ $1,000 ടാക്സ് നമ്മൾ കൊടുക്കണ്ട.
1: ഓക്കെ തോമസ്, നമ്മൾ ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ ഈ ജീവിത ചെലവ് കുറയ്ക്കാനുള്ള മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുത്തിയിട്ടുണ്ടോ, സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടോ?
0: ആ, ഇത് കൂടുതലായിട്ടും നമ്മുടെ വർക്കിംഗ് ക്ലാസ്സിന് ജനറലി പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ബജറ്റിൽ ഗവൺമെന്റ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരുടെ ടാക്സ് കുറച്ചൊന്ന് ബെനിഫിഷ്യൽ ആയിട്ട്, അതൊന്ന് കുറച്ച് ടാക്സ് റേറ്റ് ഡിഡക്ഷൻ, ഈ പറയുന്ന നമ്മുടെ വർക്കിംഗ് ഓസ്ട്രേലിയൻ ടാക്സ് ഓഫ്സെറ്റ്, ഈ ഇൻസ്റ്റന്റ് ഡിഡക്ഷൻ, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അവര് അത് ചെയ്യുന്നത്. അതായത് ഒരു റീറ്റെയിൽ വർക്കർ ഇപ്പോൾ ഒരു $45,000 സാലറി മേടിക്കുന്നതെന്ന് കരുതുക. അപ്പൊ അവരുടെ വലിയൊരു ഭാഗം തന്നെ ഈ പറയുന്ന $18,200 തൊട്ട് $45,000 ടാക്സ് ബ്രാക്കറ്റിലാണ്. അപ്പോൾ അത് ഈ 16% നിന്ന് 15%, 14% ഓവർ ദി ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് അത്യാവശ്യം ആ ടേക്ക് ഹോം പേയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: തോമസ്, ഈ ദിവസങ്ങളിലെല്ലാം പലരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് നെഗറ്റീവ് ഗിയറിംഗും CGTയും. ഇനി നമുക്ക് അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഈ നെഗറ്റീവ് ഗിയറിംഗിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്തൊക്കെയാണ്?
0: അതെ, ഈ നെഗറ്റീവ്, അതിനു മുമ്പ് നെഗറ്റീവ് ഗിയറിംഗ് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു റെന്റൽ, ഒരു റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, ഒരു റെന്റൽ പ്രോപ്പർട്ടി മേടിക്കുന്നു. ഒരു വർഷത്തിൽ അതിനൊരു $25,000 റെന്റ് കിട്ടുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻഷുറൻസ്, റിപ്പയർസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു $35,000 ആയെന്ന് വെച്ചു. അപ്പൊ നമുക്ക് $10,000 റെന്റൽ ലോസ് ഉണ്ടാവും. ഈ ഒരു -$10,000 ആണ് നെഗറ്റീവ് ഗിയറിംഗ്. നിലവിലെ സിസ്റ്റം വെച്ചിട്ട് ഈ -$10,000, ഇപ്പൊ $100,000 സാലറി മേടിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന -$10,000 ഇട്ടാൽ $90,000 ടാക്സ് കൊടുത്താൽ മതി. ഈ $10,000 അവർക്ക് അവരെ ടാക്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുതിയ ബജറ്റ് പ്രകാരമാണെങ്കിൽ 1 July 2027 വരെ ഈ എക്സിസ്റ്റിംഗ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മേടിക്കുക, അതായത് ഈ ബജറ്റ് നൈറ്റ് കഴിഞ്ഞ് എക്സിസ്റ്റിംഗ് പഴയ പ്രോപ്പർട്ടീസ് മേടിക്കുന്നവർക്ക് ഇനി ഈ നെഗറ്റീവ് ഗിയറിംഗ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പുതിയ പ്രോപ്പർട്ടീസ്, ലാൻഡ് ആൻഡ് ഹൗസ് പാക്കേജ് പോലെ ന്യൂലി ബിൽഡ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ദേ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ നെഗറ്റീവ് ഗിയറിംഗ്. അതാണ് ബേസിക്കലി ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം, ഈ നെഗറ്റീവ് ഗിയറിംഗിൽ വന്നേക്കുന്നത്. ഈ പഴയ പ്രോപ്പർട്ടീസ് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വേറൊരു എക്സാമ്പിൾ, ഇപ്പോ ഒരു 2-3 പ്രോപ്പർട്ടി, പഴയ പ്രോപ്പർട്ടീസ് ഈ ബജറ്റ് നൈറ്റ് കഴിഞ്ഞ് മേടിക്കുന്നവരാണെങ്കിൽ അവരുടെയൊക്കെ ഒരു നെഗറ്റീവ് ഗിയറിംഗ് നോക്കുകയാണെങ്കിൽ ക്ലോസ് ടു 40 to 50,000 ഒക്കെ വരും ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വെച്ചിട്ട്. അത് അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ, ഈ സാലറിന്ന് 100,000 നിന്ന് ഈ പറയുന്ന ഒരു 40,000, 50,000 കുറയ്ക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ ഹ്യൂജ് ടാക്സ് ബെനിഫിറ്റ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനെയാണ് ഇപ്പൊ അവർ റെസ്ട്രിക്ട് ചെയ്തേക്കുന്നത്.
1: ഓക്കെ തോമസ്, അപ്പോഴുമുള്ള ഒരു സംശയം, ബജറ്റ് നൈറ്റിന്റെ അന്ന് മുതൽ 2027 July, ഇതിന്റെ ഇടയിൽ ഒരു പഴയ പ്രോപ്പർട്ടി വാങ്ങുകയാണ് എങ്കിൽ അവർക്ക് എന്ത് മാറ്റമായിരിക്കും ഇതിലുണ്ടാകുക?
0: ആ പഴയ പ്രോപ്പർട്ടി മേടിച്ചവർക്ക് ആ 1 July 2027 വരെയുള്ള സമയത്തെ നെഗറ്റീവ് ഗിയറിംഗ് അവർക്ക് സാലറിന്ന് കുറയ്ക്കാൻ പറ്റും. ആ ഇൻകത്തിന്ന്, ടാക്സബിൾ ഇൻകത്തിന്ന് കുറയ്ക്കാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇനിയും അത് ക്യാരി ഫോർവേഡ്, ഈ നെഗറ്റീവ് ഗിയറിംഗ് ക്യാരി ഫോർവേഡ് ആവത്തേയുള്ളൂ. അപ്പൊ അതായത് ഈ നെഗറ്റീവ് 10,000 ഫസ്റ്റ് ഇയർ വന്നു, രണ്ടാമത്തെ വർഷം അതായത് ഫസ്റ്റ് ജൂലൈ കഴിഞ്ഞിട്ടുള്ള തൊട്ടാണ് ഞാൻ ഈ പറയുന്നത് നെഗറ്റീവ് 10,000 വന്നു, രണ്ടാമത്തെ വർഷം ഒരു നെഗറ്റീവ് 8,000 വന്നു, മൂന്നാമത്തെ വർഷം ഇതെല്ലാം മാറി ഒരു പോസിറ്റീവ് റെന്റ് 20,000 വന്നെങ്കിൽ, അപ്പോ അവർക്ക് ഇത് രണ്ടും കൂടെ ഓഫ്സെറ്റ് ചെയ്തിട്ട് ആ $2,000 ടാക്സ് പേ ചെയ്യേണ്ട വരുന്നത്. സോ ആ നെഗറ്റീവ് ഗിയറിംഗ് ഇനിയും ഫസ്റ്റ് ജൂലൈ 2027 തൊട്ട് ക്യാരി ഫോർവേഡ് ചെയ്തേ പോകത്തുള്ളൂ. അത് പിന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി റെന്റൽ പ്രോപ്പർട്ടി കാരണം പോസിറ്റീവ് ഗിയറിംഗിലോട്ട് മാറുകയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഓഫ്സെറ്റ് ചെയ്യാനോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
1: ഓക്കെ, അതായത് പോസിറ്റീവിലേക്ക് വന്നില്ല എങ്കിൽ പിന്നീട് നമുക്കത് സെല്ല് ചെയ്യുമ്പോൾ CGT-യിൽ നമുക്കത് കാണിക്കാം അല്ലേ?
0: അതെ.
1: ഓക്കെ, മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെയുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു ഉടമ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീട് അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുകയാണ് എന്ന് വിചാരിക്കുക, അതിന് നെഗറ്റീവ് ഗിയറിംഗിന്റെ ഈ ആനുകൂല്യം ലഭിക്കുമോ?
0: ഇത് ഇതിച്ചിരി ഒരു ഗ്രേ ഏരിയ ആണ് ആക്ച്വലി. ഇതില് എന്താന്ന് പറഞ്ഞാൽ ഇതില് ബജറ്റിൽ ആക്ച്വലി ഇതിനൊരു സെപ്പറേറ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നില്ല, പക്ഷെ ബജറ്റിൽ പറയുന്ന ഒരു ബ്രോഡ് റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനൗൺസ്മെന്റിന് മുന്നേ പർച്ചേസ് ചെയ്ത പ്രോപ്പർട്ടി എക്സെംപ്റ്റഡ് ആയിരിക്കും അൺടിൽ യു ഡിസ്പോസ്ഡ് ഓഫ്. അതായത് ഒരാൾ ഇപ്പം 2026 May 12 മുമ്പ് മേടിച്ച് കൈവശം വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി പിന്നീട് റെന്റൽ പ്രോപ്പർട്ടി ആക്കിയാൽ എന്നത് അതൊരു ഫൈനൽ ലെജിസ്ലേഷൻ വരുമ്പോഴാണ് കൂടുതൽ ക്ലിയർ ആവുന്നത്.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു ഫൈനൽ ലെജിസ്ലേഷനിലേക്ക് പാർലമെന്റ് ഇനിയും പോകേണ്ടതായിട്ടുണ്ട്, അതിന് സമയം ദിവസങ്ങൾ എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോഴും അതെ, അതുപോലെ തന്നെയുള്ള മറ്റൊരു സംശയം കൂടിയുണ്ട്. പഴയ വീട് നമ്മളിപ്പോൾ വാങ്ങി അതിനുശേഷം അത് പൊളിച്ചു പണിയുകയാണെങ്കിൽ അതിന് ഈ നെഗറ്റീവ് ഗിയറിംഗിന്റെ ഒക്കെ ആനുകൂല്യം ലഭിക്കുമോ?
0: ഓക്കെ, ഇത് ഇതും ഇതിന്റെയും ബജറ്റിനകത്തുള്ള മെയിൻ പ്രിൻസിപ്പിൾ ഗവൺമെന്റ് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, പഴയ വീടുകളിൽ

0: Starting a new life in Australia isn't easy.
1: A lot of companies have rejected me.
2: Sometimes I feel like, oh, I'm gonna quit, I've give up.
0: Work in Progress is a podcast to help skilled migrants rebuild their careers in a new country. You'll hear inspiring real-life stories, expert advice, and valuable tips to help you find a job and advance your career. Work in Progress. Listen now wherever you get your podcasts.
3: അതിന് എനിക്ക് തോന്നുന്നു ദിവസങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു.
4: കറക്റ്റ്.
3: നമ്മൾ സി ജി ടി ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലെ ഇളവുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് പണപ്പെരുപ്പത്തിന് ആനുപാതികമായിട്ടായിരിക്കും ഇനി സി ജി ടി എന്നാണ്. ഇതിന്റെ വിശദാംശം എന്താണ്?
4: ഓക്കെ, ഇതും നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻസ് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി നമ്മളിപ്പോ 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ട് വിറ്റാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ ഗെയിനിന്റെ 50% ഡിസ്കൗണ്ട് കിട്ടും. ലൈക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു എന്താ പറയുക, നമ്മളിപ്പോ ഒരു അസറ്റ് മേടിച്ചിട്ട് അസറ്റ് ഒരു $500,000 ഒരു അസറ്റ് ഒരു വീട് മേടിച്ചു, അത് നമ്മൾ 12 മന്ത്സിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് 700,000 വിൽക്കുകയാണെങ്കിൽ 200,000 ആണ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത്. ആ 200,000 50% ഓഫ് എടുത്തു കഴിഞ്ഞാൽ 100,000 ആണ് നമ്മുടെ ടാക്സ് ഇൻകത്തിലോട്ട് ആഡ് ചെയ്തിട്ട് അതിന് ടാക്സ് വരുന്നത്. ഇതായിരുന്നു ഓൾഡ് സിറ്റുവേഷൻ. സോ ഇപ്പൊ ഇനി പുതിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പൊ 500,000 ആ സെയിം വീട് മേടിച്ചു, ഈ പറയുന്ന 700,000 വിറ്റു. ഇപ്പൊ പേപ്പർ ഗെയിൻ എന്ന് പറയുന്ന 200,000 ആണ്. പക്ഷേ ഈ വർഷങ്ങളിലെ ഇൻഫ്ലേഷൻ കാരണം 500,000 വാല്യൂ, ഒരു എക്സാമ്പിളിനത് ഇൻഫ്ലേഷൻ റേറ്റ് വെച്ചിട്ട് 580,000 ആയിരുന്നു വെച്ചു. അപ്പോൾ ഈ പറയുന്ന 700,000 വിൽക്കുന്ന വീടിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 120,000 ആണ്. അപ്പോൾ ഈ 100 പറഞ്ഞ 50% ഓഫ് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് എത്രയായിരുന്നു? 100,000. അതിപ്പോ 120,000 ആയി. ഞാനിതൊരു എക്സാമ്പിൾ ബേസിലാണ് പറയുന്നത്, ഇൻഫ്ലേഷൻ റേറ്റ് വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇതോടൊപ്പം ഗവൺമെന്റ് 30% മിനിമം ടാക്സ് ഓൺ റിയൽ ക്യാപിറ്റൽ ഗെയിൻസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് വളരെ കുറഞ്ഞ ടാക്സ് റേറ്റിൽ ടാക്സ് ചെയ്യപ്പെടുന്നത് നിയന്ത്രിക്കാനായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്.
3: തോമസ്, ഈ ബജറ്റ് അവതരണത്തിന് തൊട്ട് മുൻപുള്ള ദിവസം വരെ വാങ്ങിയ പ്രോപ്പർട്ടികൾക്കെല്ലാം അതെല്ലാം ഗ്രാൻഡ് ഫാദേർഡ് ആണല്ലോ അല്ലേ?
4: അതെ അതെ.
3: അപ്പോൾ ഇതിനൊന്നും ഈ നിയമങ്ങൾ ബാധകമല്ല. ഇനി വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടികൾക്കാണ് ഈ നിയമങ്ങൾ ബാധകമല്ലേ?
4: വാങ്ങാൻ പോകുന്ന പഴയ പ്രോപ്പർട്ടികൾക്ക്
3: മാത്രമാണ് ഈ നിയമങ്ങളൊക്കെ ബാധകമല്ലേ?
4: അതെ. ഇപ്പം പുതിയ പ്രോപ്പർട്ടി മേടിച്ചിട്ടും ഈ പറയുന്ന, അതായത് ഇന്നിപ്പോ ഒരാൾ ഒരു പുതിയ പ്രോപ്പർട്ടി മേടിച്ചു, അത് കഴിഞ്ഞിട്ട് അപ് ടു 1st ജൂലൈ 2000

0: Hits from Home.
1: Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organisation a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.
2: Thank you.
3: പ്രിയ ശ്രോതാക്കളെ, ഫെഡറൽ ബജറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദമായൊരു റിപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മെൽബണിലെ ഐറിസ് ടാക്സ് ആൻഡ് ബിസിനസ് അഡ്വൈസറിയിൽ അക്കൗണ്ടന്റായ തോമസ് റോയിയാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.
4: കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഞങ്ങളുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും sbs.com.au/മലയാളം സന്ദർശിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക.
3: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ജോജോ ജോസഫിനൊപ്പമാണ് നിങ്ങൾ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. രാഷ്ട്രീയമൊന്നുമല്ല, നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തി എത്രത്തോളം പക്വതയോടെ സംസാരിക്കണമെന്നതിൻ്റെ മികച്ച ഉദാഹരണം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ശ്രദ്ധിച്ചത് പാലക്കാട് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട രമേഷ് പിഷാരടിയുടെ ഒരു സംഭാഷണമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് പക്വതയോടെയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുമല്ലേ, അതുകൊണ്ടാണെന്ന്. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം വിജയിച്ചതിന് ശേഷവും സമാന വിഷയത്തിലെ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി. എനിക്ക് തോന്നുന്നു അത് നമ്മളിൽ പലർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. സംഭാഷണത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും അവരുടെ വികാരങ്ങളെയുമൊക്കെ ബഹുമാനിക്കണം. കാരണം ഒരു വാക്കുകൊണ്ട് ഒരാളെ ഉയർത്തുവാനും താഴ്ത്തുവാനും നമുക്ക് സാധിക്കും. മാത്രമല്ല, ഈ പക്വതയോടെയുള്ള സംഭാഷണങ്ങളൊക്കെ ബന്ധങ്ങളെ ദൃഢമാക്കും. അപ്പോൾ ഇത് മറ്റുള്ളവരെ ഉയർത്താനും താഴ്ത്താനും മാത്രമല്ല, നമ്മുടെ തന്നെ ഒരു വ്യക്തിത്വം ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാകും ഇത്തരം സംഭാഷണങ്ങളിലൂടെയൊക്കെ ഉണ്ടാകുക. പക്വതയോടെയുള്ള ഒരു സംസാരം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഓസ്ട്രേലിയയിലിരുന്ന രമേഷ് പിഷാരടിയുടെ ഒരു സംഭാഷണത്തെപ്പറ്റി ഞാനിപ്പോൾ പറയേണ്ടി വന്നത്. അപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞെന്നേയുള്ളൂ. ഇക്കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. നമുക്ക് പതിവ് പോലെ മനോഹരമായ ഒരു ഗാനത്തിലേക്ക്.

നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളം പരിപാടികൾ കേൾക്കാം. മൊബൈലിൽ സൗജന്യമായി പോഡ്കാസ്റ്റ് കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്ന് തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായിരിക്കുന്ന വിലക്കയറ്റം ഓസ്ട്രേലിയയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പലരുടെയും കുടുംബ ബജറ്റ് താളം തെറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് മാസം തോറും ഉയരുന്ന പലിശ നിരക്ക്, മറുവശത്ത് കുതിച്ചുയരുന്ന ഇന്ധനവില. സൂപ്പർമാർക്കറ്റിലെ ബിൽ മുതൽ കുട്ടികളുടെ സ്കൂൾ ചെലവ് വരെ. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇനി എങ്ങനെയാണ് ചെലവ് കുറയ്ക്കുന്നത് എന്ന്. പലരും അധികമായൊരു ജോലി അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. പുറത്തുനിന്ന് കഴിക്കുന്നത് ഒഴിവാക്കി, യാത്രകൾ ചുരുക്കി. ഇത്രയൊക്കെ ചെയ്തിട്ടും സാമ്പത്തിക ഭാരം മാറുന്നില്ലെങ്കിലോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കായി ഓസ്ട്രേലിയയിൽ സൗജന്യമായി ലഭ്യമായ ചില സഹായ സേവനങ്ങളെക്കുറിച്ചാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഫ്യുവൽ ഇൻ ഫോക്കസിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. മിഡിൽ ഈസ്റ്റ് യുദ്ധം 3rd month കടന്നതോടെ ഇന്ധന വിതരണത്തിൽ വലിയ സമ്മർദ്ദമാണ് ഓസ്ട്രേലിയ നേരിടുന്നത്. ഇന്ധനത്തിനായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നു എന്നതു മാത്രമല്ല, പലചരക്ക് സാധനങ്ങൾ, വാടക, ഹോം ലോൺ, മറ്റവശ്യ ചെലവുകൾ എന്നിവയും ദിനം പ്രതി ഉയരുകയാണ്. ഒരു ജോലി കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന സാഹചര്യത്തിലാണ് ഭൂരിഭാഗം കുടുംബങ്ങളും. IT മേഖലയിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളാണ് മെൽബണിലുള്ള ഇംതിയാസ് അഹമ്മദ്. ഫുൾ ടൈം ജോലിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കുടുംബ ചെലവുകൾ സുഗമമായി നിറവേറ്റുന്നതിനായി

0: വാരാന്ത്യങ്ങളിലും രാത്രികളിലും ടാക്സിയും റൈഡ് ഷെയർ വാഹനങ്ങളും ഓടിക്കുന്നുണ്ടെന്ന് ഇംതിയാസ് പറയുന്നു.
1: One job is not enough for their, you know, survival. My car, unfortunately, take diesel, and where I used to spend around $103, $105, now it's gone up to around $160, which doesn't, like, you know, really help me. So things are quite tough for everyone.
0: ഇന്ധനവില ജീവിതച്ചെലവ് പ്രതിസന്ധിയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് ഇംതിയാസ് ചൂണ്ടിക്കാട്ടുന്നു. യാത്രക്കാരുടെ കുറവും റൈഡ് ഷെയർ പ്ലാറ്റ്ഫോമുകളുടെ ഉയർന്ന കമ്മീഷനും ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന മറ്റ് ജീവിത ചെലവുകളും ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുകയാണ്. അധികമായി ജോലി ചെയ്യേണ്ടി വന്നതോടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട നല്ല സമയങ്ങൾ നഷ്ടമാകുന്നെന്ന വിഷമവും ഇംതിയാസ് പങ്കുവച്ചു.
1: The other day I just went to the airport to pick up my ride, like, you know, been sitting there for nearly 4 hours, didn't get anything. 1:30, 2 o'clock in the morning, just come back home empty. I could have been spending time with my family, but I was just trying to make my living.
0: നിലവിലെ അവസ്ഥയിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിനായി നാഷണൽ ഡെപ്റ്റ് ഹെൽപ്പ് ലൈനെ സമീപിക്കുവാൻ ആലോചിക്കുകയാണ് ഇംതിയാസ്. ഓസ്ട്രേലിയയിൽ ഉടനീളം സൗജന്യവും സ്വതന്ത്രവുമായ സേവനം ലഭ്യമാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഡെപ്റ്റ് ഹെൽപ്പ് ലൈൻ. നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കും. സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നവരെ ഫിനാൻഷ്യൽ കൗൺസിലർമാരുമായി ഈ ഹെൽപ്പ് ലൈൻ ബന്ധിപ്പിക്കുന്നു. കൗൺസിലർമാർ കാര്യങ്ങൾ മനസ്സിലാക്കി ലഭ്യമായ സഹായമാർഗങ്ങളെപ്പറ്റി നിങ്ങളോട് വിശദീകരിക്കും. ആളുകളുടെ വരുമാനത്തിൻ്റെ വലിയൊരു വിഹിതവും ഇന്ധനവും ഭക്ഷണവും പോലുള്ള അവശ്യ ചെലവുകൾക്കായി മാത്രമേ തികയുന്നുള്ളൂവെന്ന് നാഷണൽ ഡെപ്റ്റ് ഹെൽപ്പ് ലൈനിലെ വിക്കി സ്റ്റാഫ് ചൂണ്ടിക്കാട്ടുന്നു. ലോൺ തിരിച്ചടവുകളാണ് പലരുടെയും പ്രശ്നം.
2: At the moment, we're hearing from a lot of people who are really stressed about their mortgage repayments. That's our number one call that we receive. But we also hear from people who are struggling with credit card debt. They owe money to the tax office, also electricity debt and car loans as well.
0: സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ബാങ്കിനെ ബന്ധപ്പെട്ട് തിരിച്ചടവ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ചില ക്രമീകരണങ്ങൾ നടത്താനാവുമെന്ന് പലർക്കും അറിയില്ലെന്ന് വിക്കി സ്റ്റാഫ് പറയുന്നു. അതായത്, ബാങ്കിൽ നിന്നോ ക്രെഡിറ്റ് ദാതാവിൽ നിന്നോ സാമ്പത്തിക ബുദ്ധിമുട്ട് ക്രമീകരിക്കുന്നതിനായി ഇത്തരം സൗകര്യങ്ങൾ ആവശ്യപ്പെടുവാൻ നമുക്ക് അവകാശമുണ്ട്. ഓസ്ട്രേലിയയിൽ ലഭ്യമായ ഇത്തരം സഹായങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഫിനാൻഷ്യൽ കൗൺസിലർമാർക്ക് നൽകാനാകുമെന്നും വിക്കി സ്റ്റാഫ് വ്യക്തമാക്കി.
2: A financial hardship arrangement could be something like a pause on repayments for a little while. It could be a payment arrangement where they pay off a smaller amount over a longer period of time. There's actually quite a few different options available to people, and that's what financial counselors can talk about.
0: ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ഒരു വ്യക്തിയുടെ സാമ്പത്തിക സാഹചര്യം കൗൺസിലർമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ ശരിയായ വിവരങ്ങൾ കൗൺസിലർമാർക്ക് നൽകണം.
2: We will talk to people about what their income is, what their expenses are, what their assets and their liabilities are. And it's only when we do that that we can get a good idea of the best options to help them get through that financial hardship.
0: നാഷണൽ ഡെപ്റ്റ് ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടുവാൻ നിലവിൽ 3 മാർഗ്ഗങ്ങൾ ലഭ്യമാണ്. 1800 007 007 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ ndh.org.au എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അതുമല്ലെങ്കിൽ നാഷണൽ ഡെപ്റ്റ് ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിലെ ലൈവ് ചാറ്റ് സേവനം ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിന് പുറമെ മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർക്കായി വിവർത്തകരുടെ സഹായവും ഹെൽപ്പ് ലൈൻ ഒരുക്കുന്നുണ്ട്. സഹായം തേടുന്നവരുടെ എണ്ണം കൂടുതലായതിനാൽ തിരക്കേറിയ സമയങ്ങളിൽ കാത്തിരിപ്പ് സമയം കൂടിയേക്കാമെന്ന് വിക്കി സ്റ്റാഫ് പറയുന്നു. കോൾ കണക്ട് ചെയ്യാത്ത പക്ഷം വീണ്ടും വീണ്ടും ശ്രമിക്കുകയോ ലൈവ് ചാറ്റ് പോലുള്ള മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യണമെന്ന് അവർ നിർദ്ദേശിക്കുന്നു. മാത്രമല്ല, നാഷണൽ ഡെപ്റ്റ് ഹെൽപ്പ് ലൈനിനെ കൂടാതെ മറ്റു ചില സൗജന്യ സേവനങ്ങളും വിവിധ സംഘടനകളിലൂടെ രാജ്യത്ത് ലഭ്യമാണ്. സാൽവേഷൻ ആർമിയുടെ മണി കെയർ സർവീസ്, ആംഗ്ലിക്കെയർ ഫിനാൻഷ്യൽ കൗൺസിലിംഗ് സേവനങ്ങൾ, കമ്മ്യൂണിറ്റി ലീഗൽ സെന്ററുകൾ, മോബ് സ്ട്രോങ് ഡെപ്റ്റ് ഹെൽപ്പ് ലൈൻ, ഫിനാൻഷ്യൽ റൈറ്റ്സ് ലീഗൽ സെന്റർ തുടങ്ങിയവയെല്ലാം സൗജന്യമായി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭ്യമാക്കുന്നവയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ

സഹായം തേടുന്നതിനെ മോശമായോ ഒരു നാണക്കേടായോ കാണേണ്ടതില്ല. പ്രത്യേകിച്ചും അതിനായി ഒട്ടേറെ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാകുമ്പോൾ. പ്രിയ ശ്രോതാക്കളെ, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ഓസ്ട്രേലിയയിൽ ലഭ്യമായ സൗജന്യവും സ്വതന്ത്രവുമായ സഹായ സേവനങ്ങളെക്കുറിച്ചാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഉപകാരപ്രദമായ മറ്റ് റിപ്പോർട്ടുകൾക്കായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.

0: The Bollywood session on SBS South Asian.
1: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.

0: gente Jamila.
1: SBS South Asian.

Bollywood Session on SBS South Asian.

JJ.

Natural

0: tu? Dancing far and style.
1: Slow down, boys.

bundle. Papa, papa, papa, papa.

SBS South Asian.

0: listen to SBS Chill at sbs.com.au/chill.
1: SBS South Asian.